ഞങ്ങൾക്ക് മുൽഫത്ത് ഇബ്രാഹിം സൽവജും കരബമുയിരൻ ഇസ്മാഹീല യല്ല നുണ്ടോമി മുൽഫത്ത് ഇസ്മാഹീല കൊഞ്ചും നഹ യല്ല തബല്ലു ഫിൽ ജനാതി യല്ല മുദല്ല വന്ന യ വഖ് ലെൻ ബിർമ ഞെപ്പ ഇക്ക കു നെക്ക ജോയ് ദെല്ലു ഷെൻ കർ ബോബ യല്ല മുബാലലെൻ നിതഗോ ay wan ci ñeul bëgg seet ba bé ba ñoo dal ci abdallah yalla kërëm ndam joy na joy yo xamne ëpp na xel fatima bint hamrin gëm na yalla kërëm ndam joy na joy yo xamne ëpp na xel fatima bint hamrin gëm na yalla kërëm lo di bani mahsuma ñepp ñu ñu mir bëgg jëf doom ja abdallah yalla ci mir dina la xetam wepp dal di soso ci naga baye soso ay jinne yalla ci mir jinne la xetam wepp dal di soso ci naga baye soso ay jinne yalla ñu dem ba ka bëgg jéek yalla ngir baña reey doomam ja yor leer ga abdullah yalla bur yalla wax leen ci ñeme boko ma amekum saba ci di yesu ko tembat gom na yalla ñu dal di tek doom ja abdullah bay bagaray ñu wa la kramatam kay mak fa yalla mu ñu na dem len ci la deb samba la ko ndigal ma fi wax ak yalla bil asrar yalla yabak la balen quraysin del ñu jom bari fas ñaawal ñi yem ñi dawal jam sam yalla ñu dem fa na wax ko la deb samba ba jobo jog diek boromam ne len tek len fa yalla ni dem fanan wax ko la dem samba ba jobo jog diek boromam ne len tek len fa yalla dem den ta sakki sara rey fukki naga yu mat ba mat lima fukki ban ngeen ñaan fa yalla ni delu makka di rey ba mat lima fukki ban ni dem ba ga ba ñaan bur nangoo yalla